ജയാനമാരോഗ്യ സഞ്ജമത സാധനം നിമുഖ നിമുഖർ ശരീര ഹർക്കേ നാം സംസർഗശനാഹേ നാന ഗുരുമുഖ നാമ ജപത ഗത പാഹേ.

അഷ്ടപതി മിഥ്യാനാഹി രസന പർസ് മനമേ പ്രീത നിരഞ്ജൻ ദർശ ഭഗത് ഗീതൻ സംഗ്രാച്ഛ മന്ത്ര അന്തര സിമരണ ഗോപാല സബ് ഉപര ഹോവത് കൃപാൽ ആ ദൃഢയവര നാമ ജപാവേ നാനുകോ ബൈഷ്ണോ പരമഗത ഭാവ ഭഗവതി ഭഗവന്ത് ഭഗതകാരംഗ സകൽ ത്യാഗേ ദുഷ്ടകാ സംഗ വന്ദേ ബിൻസേ സകലാ പരമകാർ പൂജയ സകല പാര ബ്രഹ്മ സാസംഗ പാപാമന ഹോവായ തസ് ഭഗവതി കീ ബാത് ഉത്തമ ഹോവായ ഭഗവന്ത് കി ടഹൽ കരായ നിതനീത മന്തന അർപയ ബിഷന പ്രീത അർഗേ ചരണ ഹൃദയ സാവായ നാനുക ഏസാ ഭഗവതി ഭഗവന്ത് ഗോപാവായ സോ

കൈകൊടുക്ക അല്ലേ തക പാഹേ, കൈകൊടുക്കിയേ തനവ അന്ത് കൈകൊടുമായാമേശന്ത് ജയ ജയ പാണ തേത്തേരാഖേ നാനുക്ക് സബു കിശപ്രഭു ഗാഹാത്തേ. കൈകോട് പയബാഗി രാമനാം സങ്കലാഗി കൈകോട് പ്രഭുക്കോ ഖോയന്തേ ആത്മ പാരബ്രഹ്മലഹന്തേ. കൈകോട് ദർശന പ്രപ്യാസ തിനുക്കോ മിലയോ പ്രഭവിനാശ കൈകോട് മാങ്കേ സാത്ത സംഘ പാരബ്രഹ്മ തിനുലഗാരംഗ് ജനകോ ഹയാവ് സപ്രസന്ന നാനുക് തേജന സദാ തന്ന തന്ന.

ീത് പലിസുകർണീ സ്വപാത്രമന്ധിർദേവസെ പൂൻ ഗുർമന്ത് സാസംഗ് പ്രഭുദേഹോ നിവാസ സർവസൂഹനാൻ പ്രകാശലോക് സാർഗുണ നിർഗുൺ നിരങ്കാര സ്വൻ സമാധി ആപ് ആപൻ കിയാ നാനകാഹയാഷ്ടപതി ജപ കാര്യകാശന ദൃഷ്ടിത്താ പാപം തപ കഹത്തെ ഹോത്താ ജപതാരിയാപൻ സ്വൻ സമാത ബൈര വിരോധക സംഗമാത് ജപസ്കാ വർണ്ണ ചിഹ്ന ജാപ തപ ഹർ സോകാവ്യാപനയാപാരമോകർമ്മ ആപൻ കേലാവർത്തിജാനോപത് പ്രഭ കേവല തനീത ബാന്ധവത് കാവ്യസ്കോ ഗനി ജപേഹാര ആഗാമ അപാര തപ നർസുര കഹ കൗൻ ആവതാര ജപ നിർഗുണ പ്രഭ സഹസ്വഭായത കഹായ ജപ ആപയാപനി ജപത് ജപ ആപയാപനി ജ്യോതരായ ജപ ആപ ആപനി ജ്യോതരായ തപ കമന ഡാര കമന കത് ഡരായ ആപന ജലതാപ കരണയാർ നാനക ഠാകുർ അഗമ അപാര അവിനാശി സുഖ ആപന ആസന്ത ജനം മരണ കൗ കഹ വിനാശന ജപ പൂർണകർത്താ പ്രഭ സോയ തപ ജമകീതരാജ കഹ ഹൗ കി സോയ ജപ അവഗത അഗോചര പ്രഭ ഏകാ തപ ചിത്രഗുപ്ത കി സുഭൂഷത ലേഖ ജപനാഥ നിരഞ്ജന അഗോചര അഗാധ തപ കൗൺ ചുട്ടേ കൗൺ ബന്ധന ബാധയാപനയാ ഭാപി ഷർജ നാനക ആപന രൂപാപി വിപർജ ജയ നിർമ്മല പുർഖ പുർഖ പോതോ താബിൻമേൽ കഹ ഹൗ ഗ്യാ തോതാ ജയ നിരഞ്ജന നിരങ്കാര നിർബാന്ധ കൗൻ കോമാൻ കൗൻ അഭിമാൻ ജയ സ്വരൂപ കേവല ജഗദീത ശാല ശേത്രലഗത കൗ കീസ ജയ ജോ സ്വരൂപി ജോ സംഗ സ്വഭാവിത കിസേ ഭൂകം ദ്രവതാവ കർണ കരാമ കർണയ ദാന കർത്തേ കാ രാഹേ സമാർ ജപനി ശോഭ ആപന സംഗ മനായ തപ കമനു മായ ബാബ് മിത്ര സുത് ഭായ ജയ സർവകലാ പേ പ്രഭീന്ദ ഭേദ കദേവ കാ കുചീന ജപനി ആപ ആപുരു താരി തോ സഗനം സഗന കാ വിചാര ജപനു ജാപനാവ നേരാ തയ കൗൺ ഠാകുർ കോൺ കയ്യേ ശേരാ ബിസ്മൻ ബിസ്മരാ ബിസ്മാദ് നാന കപനി കത് ജാനു ആപ ജാശാലാ ശേ തപേ സമായ ഊഹ കിസേ ബ്യാപത മായാ പുസ്കുവാപയാ ദേശ തേ ഗുണ കാ നാഹി പ്രവേശ ജയ ക ഏക ഏക ഭഗവന്താ തയ കൗൺ ചന്ദ ലാഗേ ചന്താ ജയവന ആപ ആപതി ആര തയ കൗൺ കഥ കൗൺ സന്നേഹാര ബഹുമയൂജ ദേവ ജയ നാന കുസുവാപ ബഹുചാ ജാ പ്രശു പ്രപഞ്ച അകാര തേ ഗുണ മേ കിന്നോ വിസ്താര പാപം തയ പൈ കഹാവത് കൗ നർ കോ സ്വർഗ വൻശാവതാർ ജാൽ മായാ ജഞ്ജാൽ ഹോമേ മോ പരം വ്യാപാര ദൂഃ സുഖമാൻ അപമാൻ അനക പ്രകാർ കിയോ ഭഖ്യാനാപൻ കേ ലാഭ കർ ദേഖേ ഖൽ സംകോ ചേ തൗ നാനക ഏക ജപഗത ഭഗത ആപ് ജപസരേ പാ സാര സന്പ്രതാപ് ദുഃ പാക അപേ തനു കി ശോഭ ഉനുഹു ബനി ആപേ കൗത കരേ ആനന്ദ ചൂജാ പേരാസ ഭോഗന്ദ്ര ജോ ജസ ഭാവത് സപന്നായ ലാഭ

ദുബിദെ അഖിദെ അപിദ്യേ സമാഹതം പ്രസിദ്ധേ കിർപാലം സ്വരൂപേ കുകർമ്മം പ്രണാസീ സദാ സർവദാരിദ്ര്യസിദ്ധം നിവാസീ ചർ പ്രശാന്തവ പ്രസാദ്.